0: Take Off Thursday with RJ Thania.
1: ോ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുന്നേ.
2: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
2: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: എന്നാ പിടിച്ചോ. 210-247-4265.
3: ദി ബിരിയാണി കമ്പനി, ദി റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്യുസൈൻസ്.
0: Take Off Thursday. Take Off Thursday.
4: നമ്മൾ വൈബഫം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുള്ള, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കേട്ടോ. അതേപോലെ നിങ്ങളിൽ ഒരാളായിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ പോലെ തന്നെ, ഒരു സഹപാഠിയെ പോലെ, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ പോലെ കൂടെ നിൽക്കാനാണ് നമ്മൾ വൈബഫം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ വന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരെ ഒക്കെ നമ്മളിതാ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു സെലിബ്രേഷൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ദി മെയ് 12th ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ നേഴ്സസ് ഡേക്ക് നമ്മളിതാ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ ഇന്റർവ്യൂ വഴി എല്ലാവരിലേക്കും എത്തിച്ചത്. ഇതേപോലെ നിങ്ങൾക്കും പരിചയമുള്ള വളരെ ഓണറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നല്ല ടാസ്കുകൾ ചെയ്യുന്ന, നല്ല ലൈഫ് സ്റ്റോറീസ് ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ പ്ലാറ്റ്ഫോം, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ ആകെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, വി വൈബഫം ഇവിടെ ഉള്ളത് സെലിബ്രേറ്റ് ചെയ്യാനാണ്, നിങ്ങളിൽ ഓരോരുത്തരെയും സെലിബ്രേറ്റ് ചെയ്യാനാണ്, നമ്മുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനാണ്. ആ ഹാപ്പിനെസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മെയിൻ മോട്ടോ തന്നെ. സോ ഒരുമിച്ച് ഒരുപാട് കാലം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിനി മുന്നോട്ട് പോകാം കേട്ടോ. സോ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മളുടെ വൈബഫം പേജിനെ കുറിച്ചും, നമ്മുടെ റേഡിയോയെക്കുറിച്ചും, നമ്മുടെ റേഡിയോ ഷോയെക്കുറിച്ചും, റേഡിയോയിലെ പാട്ടുകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാം കേട്ടോ. നമ്മുടെ വൈബഫം 104.6 എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിലേക്ക് എന്താണെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ മതി. കൂടെ ഞാൻ ടാനിയാണ്. ഇത് വൈബഫം 104.6 എല്ലാം സൂപ്പർ വൈബാണ്.

ഭയങ്കര ഞാൻ പലിശ കൊടുത്ത് മടുത്തു. ഒരു വീടെടുത്ത് വീടിനേക്കാളും ഡബിൾ കാശാണല്ലോ കർത്താവേ, ഞാൻ 30 വർഷം കൂടുതൽ അടച്ചു തീർക്കേണ്ടത്. കുഴപ്പമില്ല, നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണോ? അതാന്നേ നൈറ്റ് ഷിഫ്റ്റ്. ഇന്ന് പേഷ്യൻസ് കുറച്ച് അലമ്പാണ്. ഓ ഡോണ്ട് വറി, പേഷ്യൻസിന്റെ കാര്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും മോർഗേജിന്റെ കാര്യവും തിരിച്ചടവിന്റെ കാര്യവും നമുക്ക് ഡെഫിനറ്റ്ലി ഹാൻഡിൽ ചെയ്യാം. എങ്ങനല്ലേ നമ്മുടെ ബ്രോബിൻ ചേട്ടനില്ലേ, എൻസെൽ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വിളിക്കുന്നേ 021-300-284. ഡെഫിനറ്റ്ലി ഒന്നുകിൽ റീപേയ്മെന്റ് കുറച്ച് തരും, അല്ലെങ്കിൽ തിരിച്ചടവ് കാലാവധി കുറച്ച് തരും. 100% കണ്ടിപ്പാ.

0: അപ്പോ 81 300 284. Answer Mobile, Mortgages and Insurance. Marakkarud.
1: Vibe FM 104.6. Hey, vida ella vibe ana. Take off Thursday. Take off Thursday. Take off Thursday.
2: ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നത് പോലെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ആരോഗ്യം നോക്കാനായിട്ട് വിട്ടുപോവാ വേണ്ട കേട്ടോ. കൂടെ ഞാൻ ജാലിയ, ദിസ് ഈസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അപ്പോഴേ ദേ ഇന്നത്തെ ദിവസം ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറയട്ടെ. വീക്കെൻഡ് ആണ്, നമ്മൾ ഒ ടി ടി ഒരുപാട് റിലീസുകളുണ്ട്. അതേപോലെ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വൈബ് ഫ്രം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത, നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആദ്യ റെഡി ടീമിന്റെ ഇന്റർവ്യൂ. നമ്മുടെ ബേസിൽ ജോസഫും അതേപോലെ ടൊവിനോ തോമസും നായകനും വില്ലനുമായിട്ട് എത്തുന്ന സൂപ്പർ ഹിറ്റ് ആക്ഷൻ കോമഡി ത്രില്ലർ ആണ് അതിരടി. അങ്ങനെ അതിരടി ഇന്ന് വേൾഡ് വൈഡ് റിലീസ് ആയിരിക്കുകയാണ്. നമ്മുടെ ഒരു വീക്കെൻഡ് ഹിറ്റാക്കാൻ നമുക്ക് അതിരടി വാച്ച് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. അതേപോലെ നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലുള്ള വാഴ 2 ആവട്ടെ, മോഹിനിയാട്ടം ആവട്ടെ, ഇതൊന്നും ആരും മിസ്സാക്കണ്ട കേട്ടോ. ഈ ഒരു വീക്കെൻഡ് വരെ അല്ലേ, വീക്കെൻഡ് എല്ലാവരും ഒരു ഒരു സിനി ടൈമായിട്ട് ഒന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ.

0: Take Off Thursday.
1: You are listening to Vibe FM.
0: With RJ Thania. Thania.
2: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
3: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
3: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
2: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
3: ഞാൻ പിടിച്ചോ. 0210-247-4265.
4: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, we're the Ella Vibe on it.
0: Take Off Thursday.
5: Take Off Thursday.
0: Take Off Thursday.
6: അങ്ങനെ വീക്കെൻഡ് ഒക്കെ അടുത്തിങ്ങനെ നിൽക്കുമ്പോഴേ എന്താണ് ഈ വട്ടത്തെ വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ? ഫാമിലിയായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണോ, അതോ ഇനി കുക്കിംഗ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടോ? പുതിയ പുതിയ ഈ പറയുന്ന കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എല്ലാവരും ഈ പറയുന്ന വീക്കെൻഡിലേക്കാണല്ലോ മാറ്റിവെക്കുന്നത്. മീൽപ്രപ്പ് പോലുള്ള പരിപാടികൾ, അങ്ങനെ എന്തൊക്കെ പരിപാടികളാണ് ഈ ഒരു വീക്കെൻഡിൽ എല്ലാവരും കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. മോഹിനിയാട്ടം എന്ന സിനിമ ദാ ഇപ്പൊ OTT റിലീസ് ആയിട്ടിരിക്കുമ്പോ എന്റെ അമ്മു ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസുകളാണ് എല്ലായിടത്തു നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഡാർക്ക് ഹ്യൂമർ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൃശ്യത്തിലെ നമ്മുടെ ജോർജ് കുട്ടിയും ഫാമിലിയൊക്കെ എന്ത് പാവത്തുങ്ങളായിരുന്നു എന്ന്. കാണാത്തവർക്ക് എന്തായാലും കാണാനുള്ള അവസരം കൂടിയാണ് നമ്മുടെ വീക്കെൻഡ്. കണ്ടവർക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ദൃശ്യത്തിലെ ജോർജ് കുട്ടി ഫാമിലിയൊക്കെ എത്ര പാവം ഈ പറയുന്ന ഭരതം പിള്ളയുടെ കുടുംബത്തെ വെച്ച് നോക്കുമ്പോൾ, അല്ലെ? അപ്പോ എന്തായാലും നമ്മുടെ ഒരുപാട് റഫറൻസുകൾ, മലയാള സിനിമയിൽ ഒരുപാടധികം റഫറൻസുകൾ കൂട്ടിച്ചേർത്ത്, ആവർത്തന വിരസതയില്ലാതെ കൂട്ടിച്ചേർത്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മോഹിനിയാട്ടം. അത് ആരും മിസ് ചെയ്യണ്ട കേട്ടോ.

0: ഭയങ്കര ഞാൻ പലിശ കൊടുത്ത് മടുത്തു. ഒരു വീടെടുത്ത് വീടിനേക്കാളും ഡബിൾ കാശാണല്ലോ കർത്താവേ, ഞാൻ 30 വർഷം കൂടുതൽ അടച്ചു തീർക്കേണ്ടത്. കുഴപ്പമില്ല, നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണോ? അതാന്നേ നൈറ്റ് ഷിഫ്റ്റ്. ഇന്ന് പേഷ്യൻസും കുറച്ച് അലമ്പാണ്. ഓ ഡോണ്ട് വറി, പേഷ്യൻസിന്റെ കാര്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും മോർഗേജിന്റെ കാര്യവും തിരിച്ചടവിന്റെ കാര്യവും നമുക്ക് ഡെഫിനറ്റ്ലി ഹാൻഡിൽ ചെയ്യാം. എങ്ങനെയല്ലേ നമ്മുടെ റോബിൻ ചേട്ടനല്ലേ? എൻസൽ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ് വിളിക്കുന്നേ 021-300-284. ഡെഫിനറ്റ്ലി ഒന്നുകിൽ റീപേയ്മെന്റ് കുറച്ച് തരും, അല്ലെങ്കിൽ തിരിച്ചടവ് കാലാവധി കുറച്ച് തരും. 100% കണ്ടിപ്പാ. അപ്പോ 021-300-284. Ansel Mobile, Mortgages and Insurance. Marakkarad.
1: Vibe FM 104.6. Hey, vada ella vibe ana. Take off Thursday. Take off Thursday. Take off Thursday.
2: നമ്മുടെ അതിനിടെ സിനിമയുടെ ഇന്റർവ്യൂ ഇനിയും കാണാത്തവരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വൈബ് ഫോം 104.6 യൂട്യൂബ് പേജിൽ കയറിയിട്ട് ആ വീഡിയോസ് കാണാനായിട്ട് ആരും മറക്കണ്ട. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് ഷോർട്സ് കാണാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഷോർട്സും നമ്മുടെ യൂട്യൂബിലുണ്ട്. റീൽസ് ആയിട്ട് കാണാനാണ് ഇഷ്ടമെങ്കിൽ നമ്മുടെ വൈബ് ഫോം 104.6 എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജില് കുറച്ചധികം റീൽസും കിടപ്പുണ്ട്. നിങ്ങളിപ്പോ ഇനി എന്തെങ്കിലും ടെൻഷനിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒരു ഗ്യാരണ്ടി അങ്ങോട്ട് തരാം കേട്ടോ. ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ മൈൻഡ് റിലാക്സ് ആയിക്കോളും. ബേസിലുള്ള ചിരി കേൾക്കുമ്പോഴും തന്നെ നമ്മുടെ ഒക്കെ ഒരു ടെൻഷൻ ലെവൽ, സ്ട്രെസ് ലെവൽ ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വൈബാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ഇന്നേക്ക് ഇനി 7-ാം ദിവസം നമ്മുടെ ലാലേട്ടന്റെ, മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഞാനൊരു കുഞ്ഞു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. അതിന് മിക്ക ആൾക്കാരും ഉത്തരം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാന്ന് വിചാരിച്ചു. അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോ എന്തായിരുന്നു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, നമ്മുടെ ലാലേട്ടന് ഏത് വർഷമാണ് ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത് എന്നാണ് ഞാൻ ചോദിച്ചത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നിട്ടും എന്തേ എല്ലാവർക്കും കൃത്യമായി ഉത്തരം പറയാൻ പറ്റാതിരുന്നത്? എന്തായാലും ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം. 2009 നമ്മുടെ ലാലേട്ടന് ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത്. അതേപോലെ ടെറിട്ടറിയൽ ആർമിയിലാണ് അദ്ദേഹത്തിന് ദാ ഈ ഒരു പദവി ലഭിച്ചിരിക്കുന്നത്. അപ്പോ സോ ഇനി ഇത് ആർക്കും അറിയില്ല, കേട്ടില്ല, പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. 2009 ലാലേട്ടന് ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത്. അപ്പോ ഇനി എന്തായാലും നമുക്ക് ലാലേട്ടൻ റിലേറ്റഡ് കുറച്ച് കഥകൾ, കുറച്ച് ഫാക്ട്സ് ഇതൊക്കെ ഒന്ന് തപ്പിപ്പോയാലോ?